0: അപവിശ്വാസകരണ ബിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവതവടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുത കരമു. ഒബഹമേ സിറ്റമിൻ ഒബട സേവേ കറാന്നിട്ട് അപ്പ സുദുസാൻ വശയൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനിക് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബകെ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം റഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ത് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുനു മാനവ. ഉത്താനിയ ബലാപുരത്ത് ഏതുവ മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബകേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്വാൻ കുത്സ്യാലന്ത് സീകര ഒബകേ ശ്രീവത മണ്ഡലേ ആലോക്യ വെതട്ടോൻ ഖന്ദവാഗത് മാനവ. അപ്പ സിയാലന്ത് ദയനുകം പാകല മാനവ. ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെക് കാലയൻഹി ഒബകേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേട് സഹഭാഗി വീമട്ട് സുദുസൻകല മാനവ. തവത ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബകേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബകേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മാനവ. ഉൻമഹാൻസി മകിന്ദ ഉൻമാൻസേ സമഗത ഉൻമാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ